0: Stay tuned with
1: VibeFM 104.6. കുറെ നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
2: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
1: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ

0: ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ. നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-2474-265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.
3: ഒരു ഭയങ്കര വിശേഷം പറയാനുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചുകഴിഞ്ഞാ, നമ്മള് പേട്രിയോട് എന്നുള്ള മൂവി ഇറങ്ങിയപ്പോ നമ്മുടെ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്നു എന്നുള്ളതായിരുന്നു അല്ലെ. ആ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പോലെ തന്നെ അങ്ങ് തമിഴകത്ത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഒന്ന് ഉടലെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ തമിഴകത്തെ കൂടുതൽ വൈബാക്കാനായിട്ട് എല്ലാവരും കാത്തിരുന്ന ഒരു റീയൂണിയൻ ദാ സംഭവിക്കുകയാണ് കേട്ടോ. നമ്മൾ മലയാളികൾ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ലാലേട്ടനെയാണോ ഇഷ്ടം, മമ്മൂട്ടിയാണോ ഇഷ്ടം? ഇതേ ചോദിക്കുന്ന ചോദ്യം അങ്ങ് തമിഴകത്തേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഒരു രീതി മാറും. ഉനക്ക് രജനി പിടിക്കുമോ, ഉനക്ക് കമൽ പിടിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരും. എന്നാ അതിനുള്ള ഒരു ആ ഒരു ക്ലാഷൻ, ആ ഒരു ചോദ്യത്തിലെ ഒരു ക്ലാഷിനുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ട സമയമാണ്. ആ വിശേഷം എന്നാണെന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് ഒരു തലൈവർ ട്രാക്കിലേക്ക് നമുക്കൊന്ന് പോയാലോ.

0: 104.6 കുറേ നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി. കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.
3: കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും ലെറ്റർ ജി മടൽ ഇല്ല കടുതാശി വെച്ചിക്കலாமா? கடிதமே இருக்கட்டும் படி.
4: கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே.
3: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி, உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
4: பொன்மணி, உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே.
3: உன்ன நினைச்சு பாக்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உக்காந்தா அந்த எழுத்துதான் வார்த்தை.

ഭക്ഷണ പാട്ടുകൾ അങ്ങനെയാണല്ലേ, വീഞ്ഞു പോലെയാ, ഇരിക്കും തോറും അതിന്റെ ഒരു ഒരു വീര്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കാലം പഴകും തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. യെസ്, ദ വൺ ആൻഡ് ഓൺലി കമൽ ഹാസൻ ഓൺ സ്ക്രീൻ, കൺമണി അൻപോട് എന്നുള്ള പാട്ടാണ് നമ്മൾ ഇത് കേട്ടു വന്നത്. കൂടിഞ്ഞാറ്റാണ്. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാ ആ ഒരു റീയൂണിയൻ സംഭവിക്കാൻ പോവുകയാണ്. തമിഴകം കാത്തിരുന്ന ആ ഡെഡ്ലി കോംബോ ദാ തിരിച്ചെത്തുകയാണ്. നമ്മുടെ സ്വന്തം രജനീകാന്തും കമലഹാസനും ഒരു സിനിമയിൽ ഒന്നിക്കുകയാണ്. ഈ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള വൈബ് ഓഫ് 104.6 നമ്മള് അപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ പടത്തിന്റെ വിശേഷങ്ങൾ മനസ്സിലാവും. എന്നാലും ദ ഓൺ എയർ ഞാനിവിടെ പറയണമല്ലോ, ധർമ്മൻ ദ ഡെഡ്ലി ഡോക്ടർ, അങ്ങനെയാണ് ദ ടൈറ്റിൽ വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരും വളരെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവി തന്നെയാണ്. എന്താകും, അല്ലെങ്കിൽ ഈ ഒരു ഡെഡ്ലി കോംബോയിൽ ഇതെന്ത് മാജിക് ആയിരിക്കും ഇനി നമുക്ക് തരാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഏകദേശം 47 വർഷങ്ങൾക്ക് ശേഷമാണ് കമൽഹാസനും രജനീകാന്തും

ഒന്നിക്കുന്നത് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഈ 47 വർഷങ്ങൾക്ക് മുൻപ് ഇവർ രണ്ടാളും ചേർന്ന് 20 ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ദാ ഈ പറയുന്ന ഈ രണ്ടാൾക്കാര് ആണ്ടവരോ തലൈവരോ ആയിരുന്നില്ല എന്ന് മാത്രം. ദാ ഇപ്പോ ഇവരുടെ തിരിച്ചെത്തുമ്പോ ഇവരുടെ ഒരു സ്റ്റാർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പോ നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്തേക്കാണല്ലേ.

0: 104.6 കുറേ നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകിൽ.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ.

0: നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു.
2: 210-247-4265. The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.

എല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ ആർക്കും കാണാൻ പറ്റാതിരുന്ന ആ ഒരു റീറ്റേഡ് ഫേസ് ആണ് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന നയൻതാര അത് ഈ അന്നത്തെ ലുക്കും ഇന്നത്തെ ലുക്കും തമ്മിൽ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ ആരാത് നയൻതാരയുടെ അനിയത്തിയാണോ എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും ഡിഫറൻസ് ആണല്ലേ അവരുടെ ഒരു അച്ചയറിലും ലുക്കിലും ഒക്കെ കൂടുന്ന. ടാനിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഡയാന എന്ന നയൻതാര ശരിക്കും ഈ മലയാള സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമാണല്ലേ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബോളിവുഡ് ടോളിവുഡ് കോളിവുഡിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു നയൻതാരയുടെ ലുക്ക് അല്ലായിരുന്നു മലയാളത്തിലുള്ളപ്പോ. എനിക്ക് മലയാളത്തിലെ നയൻതാര സിനിമകൾ എടുക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ എന്ന് പറയുന്നത് മനസ്സിനക്കരയാണ് കേട്ടോ. ആ സിനിമയെ ആ സിനിമ തന്നെ ഭയങ്കര രസമാണല്ലോ. നമ്മളിപ്പോ എപ്പോ ടി വിയിൽ വന്നാലും അല്ലെങ്കിൽ എപ്പോ ഒന്ന് ഫോൺ എടുത്ത് യൂട്യൂബിൽ കയറിയാലും ഒക്കെ അതിന്റെ സീൻസോ അതിന് എന്തെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അവിടുന്ന് പോസ്റ്റ് ചെയ്ത് കുറച്ചു നേരം കാണാൻ തോന്നും. അത്രയും അടിപൊളി കോംബോ ആയിരുന്നു നമ്മുടെ ഇന്നസെന്റ് ഏട്ടനും ജയറാം ഏട്ടനും അപ്പനും മകനും ആയിട്ട് അതിനകത്ത് അഭിനയിച്ച് തകർത്തത് അല്ലേ. അതേപോലെ ഷീലാമ്മ, ഷീലാമ്മ എന്റെ അമ്മ എന്ത് സൂപ്പർ ഹിറ്റായിട്ടാണ് ചെയ്തത്. പിന്നെ നമുക്കറിയാലോ സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ മൂവി എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ഫാമിലിക്ക് വളരെ എന്റർടൈനിങ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പടങ്ങൾ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി അടുത്തത് നമുക്ക് ആ സിനിമയിൽ ഒരു പാട്ട് കേട്ടാലോ. ഗിരീഷ് പുത്തൻശ്ശേരി വരികൾ എഴുതി, അതേപോലെ തന്നെ നമ്മുടെ ഇളയരാജ മ്യൂസിക് ചെയ്ത്, നമ്മുടെ യേശുദാസും ജോൾസ്നെയും ഒരുമിച്ച് പാടിയ ആ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടിട്ട് ഒന്ന് വന്നാലോ.